ചെമ്പകത്തൈകൂത്തമാനത്ത് പൊന്നമ്പിൽ ചുംബനം കൊള്ളാനൊരുങ്ങി.

ഉറക്കത്ത കിളി ഒറ്റയ്ക്ക് പാടിയതല്ലോ, ഒറ്റയ്ക്ക് പാടിയതല്ലോ. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്ന്